0: ആകാശവാണി എഫ് എം റെയിൻബോ 107.1 MHz മ്യൂസിക്കലി യോഴ്സ്.
1: ശ്രീമന് മഹാഗണാധിപതയെ നമഹ. ചല മുലിചായ വെള്ള നീ കന്യാദാന സാടി ഖാലി പാട്ടാവർ ബസാ.
2: അഗ ശില്പ യേല ഖ ഖാലി ബസ്താ.
3: ഗുരുജി ജരാ സ്റ്റൂൽ വർ ബസു കാവ്. മാജെ ഗുഡ്ഗെ ഭയങ്കര ദുഖതായ. ഖാലി ബസൂച് ശകത് നൈ.
2: ബരയാസ് ഡോക്ടറാനി തർ ഹിലാ ഓപ്പറേഷൻസ സല്ലാ ദിലായ.
1: അഹോ തുമി എക് കാം കരാ. സരള പിംപ്രീ ചിൻചോർച്ചാ ഡോക്ടർ പരീക്ഷിത് ഫേഗഡേൻകഡെ ജാ. തുമ്ഹാലാ സാംഗ്തോ മാജെ ഗുഡ്ഗെ ഡോക്ടർ പരീക്ഷിത് ഫേഗഡേനിച് പൂർണ ബരെ കേലേത്. മീ 5 വർഷെ മാണ്ടി ഘാലൂൻ പൂജ सांगितली नव्हती. आता बघा मी पाटावर बसून पूजा सांगतोय. तुम्हीही डॉक्टर परीक्षित फेगडेंचे उपचार घ्या. अहो तिथे गुडघ्याची झीज मणक्यातील गॅप आणि जुनाट संधिवात यावर 100% खात्रीशीर आणि चांगले उपचार आहेत. डॉक्टर परीक्षित फेगडे यांचे उपचार, तेही विना ऑपरेशन.
2: अहो गुरुजी, आता शिल्पाला तिथेच नेतो हा. पण डॉक्टर फेगडेंचा नंबर असला तर द्या ना गुरुजी.
1: हा घ्या नंबर, सोपा आहे. 95-95-24-25-59.
4: डॉक्टर परीक्षित फेगडे यांचे सिद्धिविनायक क्लिनिक. संपर्क 95-95-24-25-59.
1: इष्टदेवताभ्यो नमः. कुलदेव.